0: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ് ഖദ ഖാമതി സ്വലാത്തു വ ഖാമതി സ്വലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്
1: അസ്തഗ്ഫിറുല്ലാഹ്.